0: ആകാശവാണി വിവിധ ഭാരതി കേന്ദ്രം. ശബ്ദ തരംഗാലപൈ ശ്രവ്യ സൗരഭാലനു ദരിചേർച്ചേ സാരഥി,
1: വിജ്ഞാന വിനോദാലനു ശ്രോതലകു അന്തിഞ്ചേ വാരധി,
0: ആപാത മധുരം ആലോചനാമൃതാല നിധി.